Sunny,

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ സംഗീത വിദ്വാൻ പുതുക്കോട് കൃഷ്ണമൂർത്തിയെ കുറിച്ചുള്ള ചിത്രീകരണം കേൾക്കാം. ആഖ്യാനം ശ്രീ വി എസ് ഉണ്ണികൃഷ്ണൻ, രചന ഡോക്ടർ ജി ബേബി, സംവിധാനം ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ്, സംവിധാന സഹായം ശ്രീമതി കെ ജി സുമിത.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to a feature on musician maestro Pudukod Krishnamurthy, narrated by Shri V.S. Unnikrishnan, written by Dr. G. Baby, directed by Shrimati A.L. Manjula Rajesh, and co-directed by Shrimati K.G. Sumita.
3: കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് എന്ന ഗ്രാമത്തിൽ 1923 ഫെബ്രുവരി 28 തീയതി കൃഷ്ണശാസ്ത്രികളുടെയും പാർവതി അമ്മാളുടെയും മകനായി പുതുക്കോട് കൃഷ്ണമൂർത്തി ജനിച്ചു. അമ്മ തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരു. എങ്കിലും അടിസ്ഥാനം നല്ലവണ്ണം പഠിക്കുവാനായി പാലക്കാട് ശേഷഭാഗവതരുടെ കീഴിൽ സംഗീത പഠനം നടത്തിയ കൃഷ്ണമൂർത്തി പിന്നീട് പാലക്കാട് കൃഷ്ണഭാഗവതരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. അതിനുശേഷം പ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന പാലക്കാട് രാമഭാഗവതരുടെ ശിഷ്യനായി. 6'2" ഉയരവും അതിനൊത്ത ശരീരവും ഘനഗംഭീരമായ ശാരീരവും ഉണ്ടായിരുന്നു കൃഷ്ണമൂർത്തിക്ക്. പുതുക്കോട് അന്നപൂർണേശ്വരിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിലിരുന്ന് ശ്ലോകങ്ങൾ ആലപിച്ചാണ് വളർന്നത്. അവിടെ സംഗീത സാധകം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ഗ്രാമത്തിൽ മുഴങ്ങിയിരുന്നത് അദ്ദേഹത്തിന്റെ സമകാലീനരായ പലരും സ്മരിച്ചിട്ടുണ്ട്.

അധികായനെങ്കിലും ശുദ്ധമനസ്കനും നിഷ്കളങ്കനും നന്മയുമുള്ള ഒരു സാധുവായ മനുഷ്യനായിരുന്നു കൃഷ്ണമൂർത്തിയെന്നും അദ്ദേഹത്തിന്റെ സമകാലികർ സ്മരിക്കുന്നു. 1942 അദ്ദേഹത്തിന്റെ 19 വയസ്സിൽ കൃഷ്ണമൂർത്തി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഗന്ധർവ മഹാവിദ്യാലയത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. ആകാശവാണി ദില്ലി കേന്ദ്രത്തിന്റെ ധാരാളം സംഗീതശില്പങ്ങൾക്ക് അദ്ദേഹം സംഗീതാവിഷ്കരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം സംഗീത അധ്യാപകനായി. പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1976 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ചു. വിരമിച്ചതിനു ശേഷം ചെന്നൈ കലാക്ഷേത്രയിലും അധ്യാപകനായി. ശ്രുതിയോടൊപ്പം ലയിച്ചു ചേരുന്ന ശബ്ദത്തിനുടമയായിരുന്നു പുതുക്കോട് കൃഷ്ണമൂർത്തി. അദ്ദേഹം തമ്പുരു ശ്രുതി ചേർത്തിട്ട് ഷഡ്ജം ചേർത്ത് പാടിയാൽ കേട്ട് തിരിച്ചു പാടുവാൻ ശിഷ്യർക്കൊക്കെ പേടിയായിരുന്നത്രേ. പുതുക്കോട് സാറിന് ശ്രുതി ചേർന്ന പോലെ ചേർന്നില്ലെങ്കിലോ എന്ന ഭയം.

ഇന്ന് പ്രസിദ്ധരായ പല സംഗീതജ്ഞരും അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തിൽ പെട്ടവരാണ്. സംഗീതത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ സംഭാവന വളരെ വലുതാണ്. ധാരാളം സംഗീതകൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന ഒരു വാഗേയകാരനും കൂടിയാണ് അദ്ദേഹം. 200 സംഗീതരചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി,

തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ദീനബന്ധു അല്ലയോ എന്ന് തുടങ്ങുന്ന ഗുരുവായൂരപ്പനെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കൃതി ആയങ്കുടി മണി പാടുന്നു. സാവേരി രാഗം ആദിതാളം.

അദ്ദേഹത്തിൻ്റെ ഖനരാഗ ദേവി പഞ്ചരത്നം ത്യാഗരാജസ്വാമികളുടെ ഖനരാഗ പഞ്ചരത്നം പോലെ തന്നെ എല്ലാ കൃതികളുടെയും ചരണങ്ങൾ സ്വരം പാടി സാഹിത്യം പാടുന്ന രീതിയിലാണ്. സ്വാമികളുടെ സമ്പ്രദായത്തിൽ തന്നെ രചിച്ചിട്ടുണ്ടെങ്കിലും വെവ്വേറെ താളങ്ങളിലാണ് ഈ അഞ്ച് കൃതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടരാഗത്തിലെ ജനനി നിൻ തിരുവടി എന്ന കൃതി ആദ്യ താളത്തിലും ഗൗളരാഗത്തിലുള്ള കനിവോട് കരുണാഭാംഗം എന്ന കൃതി രൂപകത്തിലും ആരഭിരാഗത്തിലുള്ള ശ്രീവിദ്യാ സ്വരൂപിണി എന്ന കൃതി മിശ്രചാപ്പിലും വരാളി രാഗത്തിലുള്ള താമസം തെല്ലുമിനി അരുതേ എന്ന കൃതി ഖണ്ഡചാപ്പിലും ശ്രീരാഗത്തിലുള്ള സർവമംഗളവും തരുമെന്ന കൃതി മിശ്രജാതി ജമ്പതാളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയായ അറുപടൈ വീട് കൃതികളിൽ ആറ് കൃതികളാണുള്ളത്. ആറും മുരുകന്റെ ആറ് വീടുകളെ പ്രതിപാദിക്കുന്നു. തമിഴിലാണ് ഈ കൃതികൾ രചിച്ചിട്ടുള്ളത്. തിരുപ്പുരം കുൻട്രം, തിരുച്ചെന്തൂർ, തിരുവാവിനങ്കുടി, തിരുവേരകം, തിരുത്തണി, പഴമുതിർച്ചോലെ എന്നീ ആറ് മുരുകക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ കൃതികൾ. കൂടാതെ ധാരാളം ക്ഷേത്രകൃതികളും പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ചും അത്ര പ്രസിദ്ധമല്ലാത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ, നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം, കൽപ്പാത്തി ശ്രീ വിശ്വേശ്വര ക്ഷേത്രം, കൽപ്പാത്തി ലക്ഷ്മീനാരായണ ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി, പുതുക്കോട് ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ട്.

പുതുക്കോട് അന്നപൂർണേശ്വരിയെ ഭജിച്ചുകൊണ്ട് 16 കൃതികൾ രചിച്ചിട്ടുണ്ട്. പുതുക്കോട് എന്നതിന് നവക്രോഡം എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചു കാണുന്നത്. ഈ 16 കൃതികളെ നവക്രോഡ ഷോഡശ കൃതികളായി വിശേഷിപ്പിക്കാം. 6 കൃതികൾ സംസ്കൃതത്തിലും 10 കൃതികൾ മലയാളത്തിലും രചിച്ചിട്ടുണ്ട്. ഇതിൽ ദീക്ഷിതർ ശൈലിയിൽ ഒരു കൃതി സമഷ്ടിചരണത്തോടുകൂടി രചിച്ചിട്ടുണ്ട്. സുനാദ വിനോദിനി രാഗത്തിലുള്ള ഹ്രീംകാര സുനാദ വിനോദിനി രാഗമുദ്രയും അതിൽ കൊടുത്തിട്ടുണ്ട്. നവക്രോഡ ഷോഡശ കൃതികളിൽ ഉൾപ്പെടുന്ന പരദേവതെ എന്നു തുടങ്ങുന്ന രചന ഡോക്ടർ ജി ബേബി പാടിയത്. രാഗം പൂർവി കല്യാണി, മിശ്രചാപ്പ് താളം.

സവിശേഷമായ അനവധി കൃതികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന്, കാനഡ രാഗത്തിൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കലശോദ്ഭവ മുനിവരം ഉപാസ്മഹേ എന്ന കൃതി കമണ്ഡലുവിൽ നിന്നും ഉത്ഭവിച്ച അഗസ്ത്യമുനിയെക്കുറിച്ചുള്ളതാണ്. അതുപോലെ ത്യാഗരാജസ്വാമികളെക്കുറിച്ച് ഹുസൈനി രാഗത്തിൽ രാമനാമ മധുകരനാം എന്ന കൃതി, ശങ്കരാചാര്യരെക്കുറിച്ചുള്ള പരമഹംസ എന്ന വസന്തരാഗത്തിലുള്ള കൃതി, സുകൃത തരംഗാവളി എന്ന ആനന്ദഭൈരവി രാഗത്തിൽ ഗംഗാനദിയെക്കുറിച്ചുള്ള കൃതി, കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് കാണ്മാൻ കണ്ണുകൾ കോടി വേണം എന്ന ശങ്കരാഭരണ രാഗത്തിലുള്ള കൃതി തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. സരസ്വതീ ദേവിയെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കരുണ ചെയ്തിടേണം എന്നു തുടങ്ങുന്ന കൃതി ഏറ്റുമാനൂർ പി എസ് മോഹൻ റാം പാടിയത് കേൾക്കാം. രാഗം സരസ്വതി, രൂപകതാളം.

കൂടാതെ ശ്രീദേവി രാഗമാലിക, രാമായണ രാഗമാലിക, ശിവ പഞ്ചാക്ഷര രാഗമാലിക എന്നീ മൂന്ന് രാഗമാലികകളും അദ്ദേഹത്തിൻ്റെതായി.

കേരള സംഗീത നാടക അക്കാദമിയും ചെന്നൈ മ്യൂസിക് അക്കാദമിയും പുതുക്കോട് കൃഷ്ണമൂർത്തി എന്ന സംഗീത പ്രതിഭയെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കാരേക്കുടി തമിഴ് ഇഷൈ സംഘത്തിൽ നിന്നും ഇഷൈ കടൽ എന്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമനയിലെ വസതിയിൽ വച്ച് 1985 ഓഗസ്റ്റ് 23 വരലക്ഷ്മി നോയമ്പ് ദിവസത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി

0: സംഗീത വിദ്വാൻ പുതുക്കോട് കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. ആഖ്യാനം ശ്രീ വി എസ് ഉണ്ണികൃഷ്ണൻ, രചന ഡോക്ടർ ജി ബേബി, സംവിധാനം ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ്, സംവിധാന സഹായം ശ്രീമതി കെ ജി സുമിത.
1: You were listening to a feature on musician maestro Pudukkod Krishnamurthy, narrated by Shri V.S. Unnikrishnan, written by Dr. G. Baby, directed by Shrimati A.L. Manjula Rajesh, and co-directed by Shrimati K.G. Sumita.
0: Ragam 24-7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ippol Karnataka Sangeethajnan John B. Higginsine kurichulla chithreekaranam kelkkam. ആഖ്യാനം ശ്രീ എസ് നാരായണൻ നമ്പൂതിരി.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to a feature on Carnatic classical musician by John B. Higgins, narrated by Shri S. Narayana Nambudiri.
2: വൈദേശിക നാവുകൾക്ക് വഴങ്ങാത്തതിനാലാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രമും ആലപ്പുഴ ആലപ്പിയും തലശ്ശേരി ടെലിച്ചെറിയും മയ്യഴി മാഹിയുമായത്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അപ്പോഴാണ് ഒരു പാശ്ചാത്യൻ കർണാടക സംഗീതം പഠിച്ചതും ആസ്വാദക മനസ്സുകളിൽ ഇടം നേടിയതും. അത്യപൂർവമായ സംഗീത വൈഭവം അതായിരുന്നു ജോൺ ബി ഹിഗിൻസ്. 1939 മസാച്യുസെറ്റ്സിൽ ജനിച്ച ജോണിന് അമ്മയിൽ നിന്നാണ് സംഗീതവാസന പകർന്നു കിട്ടിയത്. അധ്യാപകരായ മാതാപിതാക്കളുടെ സ്വാധീനം ജോണിന്റെ വ്യക്തിത്വത്തിൽ പ്രകടമായിരുന്നു. ചരിത്രത്തിലും സംഗീതത്തിലും ബിരുദങ്ങൾ. മ്യൂസിക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. സംഗീതത്തിൽ സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്ന എത്തനോ മ്യൂസിക്കോളജിയിൽ ഗവേഷണ ബിരുദം. തുടർന്ന് വീസ്ലിൻ സർവകലാശാലയിൽ അധ്യാപകൻ. പൗരസ്ത്യ സംസ്കാരത്തോടുള്ള ആഭിമുഖ്യവും വിഖ്യാത മൃദംഗവാദകൻ ട്രിച്ചി ശങ്കരനുമായുള്ള സൗഹൃദവുമാണ് ജോണിനെ കർണാടക സംഗീതത്തിൽ എത്തിച്ചത്. സഹപ്രവർത്തകരായ റോബർട്ട് ബ്രൗൺ, ടി രംഗനാഥൻ എന്നിവരുടെ പ്രോത്സാഹനം ജോണിന് പ്രചോദനമായി. അങ്ങനെയാണ് രംഗനാഥന്റെ സഹോദരൻ തഞ്ചാവൂർ വിശ്വനാഥൻ എന്ന ഗുരുവിന്റെ അടുത്ത് ജോൺ ഹിഗിൻസ് എത്തിയത്. വിഖ്യാത നർത്തകി ബാലസരസ്വതി ഇവരുടെ സഹോദരിയാണ്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെയാണ് ജോൺ പഠനം തുടങ്ങിയത്. ആത്മാർപ്പണം, സംഗീതത്തോടുള്ള ഭക്തി, ഭാരതീയ സംസ്കാരത്തോടുള്ള പ്രതിപത്തി, ഇതൊക്കെ ജോൺ ബി ഹിഗിൻസ് എന്ന ഗായകന്റെ വളർച്ചയിൽ നിർണായകമായി. ഏറെ വൈകാതെ തന്നെ സംഗീതാസ്വാദകർക്കിടയിൽ ജോൺ ബി ഹിഗിൻസ് ശ്രദ്ധ നേടി. രാഗഭാവം, സാഹിത്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയുള്ള ആലാപനം തുടങ്ങിയ ഘടകങ്ങളിൽ ജോൺ ബി ഹിഗിൻസ് എന്ന വിദേശിയായ ഗായകൻ ആസ്വാദകരെ അത്ഭുതപ്പെടുത്തി. ശ്രീരാഗത്തിലുള്ള എന്തരോ മഹാനുഭാവലു പോലൊരു കൃതി അർത്ഥം ഗ്രഹിച്ചു പാടിയിരുന്നത് മാത്രം മതി ജോൺ ഹിഗിൻസ് എത്ര ശ്രദ്ധയോടെയാണ് ഭാരതീയ സംഗീതത്തെ കണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ. ബാലസരസ്വതിയുടെ മേൽനോട്ടത്തിൽ ഭരതനാട്യത്തെപ്പറ്റി പഠിക്കുവാനും ജോൺ സമയം കണ്ടെത്തി. 1984

4 December 7 അമേരിക്കയിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെ ഒരു വാഹനം ഇടിച്ച് ജോൺ ബി ഹിഗിൻസ് കൊല്ലപ്പെട്ടു. വിവിധ സംസ്കാരങ്ങളുടെ പൊരുൾ തേടിയ ആ മനുഷ്യസ്നേഹിക്ക് 45 വയസ്സിൽ ദാരുണാന്ത്യം. ഇന്നി പരിപാടിയിൽ ജോൺ ബി ഹിഗിൻസ് പാടിയ കൃതികൾ കാവാവാ കന്താവാവാ, വരാളിരാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി, ആദിതാളം

0: കർണാടക സംഗീതജ്ഞൻ ജോൺ ബി ഹിഗിൻസിനെ കുറിച്ചുള്ള ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. ആഖ്യാനം ശ്രീ എസ് നാരായണൻ നമ്പൂതിരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഫീച്ചർ ഓൺ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ബൈ ജോൺ ബി ഹിഗിൻസ്, നറേറ്റഡ് ബൈ ശ്രീ എസ് നാരായണ നമ്പൂതിരി. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

Then,

Tak,

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ബൈജു എൻ രജിത് അവതരിപ്പിക്കുന്ന വീണ കച്ചേരികൾക്കാം. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു. ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ആദ്യം ശഹാന രാഗത്തിൽ വർണ്ണം കേൾക്കാം. ആദിതാളം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Veena recital by Shri Baiju N. Rajit. He is accompanied on the Mridangam by Shri K.P. Ramesh Babu and on the Ghatam by Shri Vaikyam N. Gopalakrishnan. He begins his Veena recital with a Varnam of Thiruvottiyur Thyagayyar in the rag Shahana, sets to Adithal.

0: തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച വർണ്ണമാണ് കേട്ടത്. രാഗം ഷഹാന, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഓഫ് തിരുവൊട്ടിയൂർ ത്യാഗയ്യർ ഇൻ ദ രാഗ് ഷഹാന സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ വിശാലാക്ഷിം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂ ഇസ് വീണ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിശാലാക്ഷിം, ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വിശാലാക്ഷിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിശാലാക്ഷിം. ഇൻ ദ രാഗ് കാമവർദ്ധിനി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി നളിനകാന്തി രാഗത്തിൽ മനവിനാല കിംചര എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, മനവിനാല കിംചര. ഇൻ ദ രാഗ് നളിനകാന്തി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മനവിനാല കിംചര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നളിനകാന്തി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, മനവിനാല കിംചര. ഇൻ ദ രാഗ് നളിനകാന്തി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ബൈജു എൻ രജീത് അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു. ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ഇനി മരിവേരെ ദിക്കെവരയ്യ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena recital by Shri Baiju N. Rajit. He is accompanied on the mridangam by Shri K.P. Ramesh Babu and on the ghatam by Shri Vaikyam N. Gopalakrishnan. Continuing his Veena recital, he will now present a composition of Pattanam Subramani Iyer, Marivere Dikke Varayya, in the rag Shanmugapriya, set to Adithal.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച മരിവേരെ ദിക്കവരയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മരിവേരെ ദിക്കവരയ്യ ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി സ്മരവാരം വാരം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബഹുദാരി, സദാശിവ ബ്രഹ്മേന്ദ്ര കൃതി, ആദിതാളം.
1: ശ്രീ ബൈജു എൻ രജീത് കൺക്ലൂഡ്സ് ഹിസ് വീണ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സദാശിവ് ബ്രഹ്മേന്ദ്ര, സ്മരവാരം വാരം ഇൻ ദ രാഗ് ബഹുദാരി, സെറ്റ് ടു ആദിതാൾ.

0: സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ച സ്മരവാരം വാരം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബഹുദാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സദാശിവ ബ്രഹ്മേന്ദ്ര, സ്മരവാരം വാരം. ഇൻ ദി രാഗ് ബഹുദാരി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ബൈജു എൻ രജീത് അവതരിപ്പിച്ച വീണക്കച്ചേരി. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു. ഘടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ ശ്രീ ബൈജു എൻ രജീത്. Accompanying artists were Shri K.P. Ramesh Babu on the Mridangam and Shri Vaikyam N. Gopalakrishnan on the Ghatam. This program is brought to you by Akashwani Thiruvananthapuram. Furagam 24/7 DTH. Anytime Indian music.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമാശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൌ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് മധ്യമാവതി, സെറ്റു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. Now we bring you a vocal recital by M. K. Shankaran Nambudiri. He recites Subramanya Bharathiyar Krithis. He is accompanied by Manyur Ranjit on violin, Cherthala Krishnakumar on mridangam, and Manyur Unnikrishnan on khadam. Jayati Jayati Bharata Mata. Khamas Ragam Adithalam Tishranada. First item of this concert is Jayati Jayati Bharata Mata. In Raga Khamas, set to Adithala Tishranada.

ഭാരത സമുദായം വാഴ്ക്കവേ തിലങ്കരാഗം ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഐറ്റം ഈസ് ഭാരത സമുദായം വാഴ്ക്കവേ ഇൻ രാഗ തിലങ്ക് സെറ്റു ആദിതാള തിശ്രനട.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹീസ് അക്കമനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം. പാരിക്കുള്ള ഈ നല്ല നാട്, ജോൻപുരി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ജോൻപുരി രാഗ സെറ്റ് ടു ആദിതാള. പാരിക്കുള്ള ഈ നല്ല നാട്.

നിന്നയേ രതി എൻട്രൂ, ഭാഗ്യശ്രീരാഗം രൂപകതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് എൻ ഭാഗ്യശ്രീരാഗ നിന്നയേ രതി എൻട്രൂ സെറ്റു രൂപകതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ ഭാരതിയർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടെയ്നിംഗ് സുബ്രഹ്മണ്യ ഭാരതിയർ കൃതീസ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.